0: സ്ത്രീയെ.
1: യജമാനരേ,
0: നീ എതർക്കാക അഴുകിறாய്? നീ യാരെ തേടിക്കൊണ്ടിരിക്കிறாய്?
1: യജമാനരേ,
0: മറിയാൾ.

0: ബംഗാളിൽ ഏതിലും കരം മാതാന്തര ഇതിലാണിത്. തമിഴ്, ആംഗ്ലം, ഹിന്ദി, മലയാളം, തെലുങ്ക് ആകിയ ആറ് മൊഴികളിൽ കർത്തരി കൃപയാൽ വെളിവരിക്കുന്നത്. ഇപ്പത്രിക വേണ്ടോർ എങ്ങളുടെ മുഖവരെ തൊടർപ്പ് കൊള്ളലാം.
1: എങ്ങൾ മുഖവരി യേസുവിൻ കരം 12-80 അംബേദ്കർ നഗർ, ഡാർലിംഗ്ടൺ ബ്രിഡ്ജ്, കുന്നൂർ 6431101, നീലഗിരി മാവട്ടം, തെന്നിന്ത്യ. எங்கள் தொலைபேசி எண்கள் 9443078019 மற்றும் 7598111235.